0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം. റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തിഗാനസുധ ഡോക്ടർ കെ ഓമൻകുട്ടി പാടുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ശ്രീമദ് ഭാഗവത പര്യടനം, പ്രഭാഷണം ശ്രീ എൻ വി നമ്പ്യാതിരി.
2: ഉപാസനയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഉപാസന, ഞാൻ ഉപാസിക്കുന്നുവെങ്കിൽ ഞാൻ ഒരൊറ്റ മൂർത്തിയാണ് പിടിക്കേണ്ടത്. മറ്റേതിനോ അവിടെ ഒന്നും നമുക്ക് വിരോധമില്ല, ഒരു വിരോധമില്ല. അതും ഈശ്വരന്റെ ഒരു ഭാവം, എനിക്കിഷ്ടമുള്ള ഭാവത്തെ വേണം ഞാൻ മുറുക പിടിക്കാൻ. ഇല്ല എങ്കിൽ ഈ വഴിക്ക് ഒരു പ്രോഗ്രസ്സും ഉണ്ടാവില്ല. അതായത് രാവിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു, വൈകിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നു, ഇതാണോ അവിടെ ഉപാസന ഇല്ല എന്നുള്ള കാര്യം കൂടെ ആലോചിച്ചോളണം. ഉപാസന എന്ന് പറയുമ്പോൾ ഞാൻ ഗുരുമുഖത്ത് നിന്ന് സ്വീകരിച്ചിട്ട് അതിനെ ഞാൻ ഉറപ്പിച്ചെടുക്കുകയാണ്. അതിനെ ഉറപ്പിച്ചുറപ്പിച്ചെടുത്തിട്ട് മറ്റ് സകലതും ഈ ആത്മചൈതന്യത്തിൽ അടങ്ങുന്നു എന്നുള്ള, നിർഗുണമായ പരമാത്മചൈതന്യത്തിൽ അടങ്ങുന്നു എന്നുള്ള ആ ഭാവത്തിലേക്ക് ഉയരണമെങ്കിൽ ഇങ്ങനെ നൂറെണ്ണം കൊണ്ട് ആവില്ല, ഏതെങ്കിലും ഒന്നിൽ തന്നെ പിടിച്ചു നിൽക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് ഉറപ്പിക്കണം. ഈ ക്ഷേത്രങ്ങളില് അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട് അല്ലേ, 12 വർഷം കൂടുമ്പോ. എന്തിന്? വിഗ്രഹം ഇളകിത്തടങ്ങിയാല് അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കണം, ഇതാണ് ചടങ്ങ്. അതെന്തിന്? ക്ഷേത്രത്തില് അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്നത് ആ വിഗ്രഹത്തിന്റെ ഇളക്കം നിർത്താനാണ് എങ്കിൽ അത് യഥാർത്ഥത്തിൽ സ്ഥാപിക്കേണ്ടത്, ഉറപ്പിക്കേണ്ടത് ഇതിനകത്താണ്. ഇവിടെ അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കണം, അതിന്റെ പ്രതീകമാണ് അത്. നമ്മുടെ ഹൃദയത്തില് ആ ഭഗവാനെ ശരിക്ക് ഉറപ്പിക്കണം. അവിടെ നിന്ന് ഇളകാൻ സമ്മതിക്കരുത്, പോകരുത്. ലീലാശുകന്, അങ്ങനെ ഒരാളെ കേട്ട് കാണും നിങ്ങൾ, ഇതാ ലീലാശുകൻ വളരെ വയസ്സനാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് ശ്രീകൃഷ്ണ കർണാമൃതം. അദ്ദേഹം സകല സമയവും തന്നോടൊപ്പം കൊണ്ടു നടക്കുന്ന ഒരു കൃഷ്ണവിഗ്രഹമുണ്ട്, ഒരു കൊച്ചു വിഗ്രഹം. ഇത് അദ്ദേഹത്തിന് വിഗ്രഹമേ അല്ല, ഇത് കൃഷ്ണനാണ്. ഈ കൃഷ്ണനുമായിട്ട് കൂടെ കൂടെ തല്ലുകൂടും, വിടിയും വലിയും വഴക്കും ശകാരും എന്ന് വേണ്ട സകലതുമുണ്ട്. ഈ കൃഷ്ണനുമായിട്ട് വേണ്ടതൊക്കെ കൊടുക്കും. ഒരു ദിവസം കയ്യലിങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു കൃഷ്ണന്റെ. ആ കൃഷ്ണന് കൈ തട്ടിക്കളഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം, ലീലാശുകന്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. ഇത് സഹിച്ചില്ല ആ പരമഭഗവന്. അവിടെ ഇരുന്നുകൊണ്ട് ചൊല്ലുകയാണ്, ഹസ്തമുക്ഷിപ്യയാതോസി. എടാ, നീ എന്റെ കൈ തട്ടിക്കളഞ്ഞിട്ടോടുകയാണല്ലേ. ബലാൽ കൃഷ്ണകി അത്ഭുതം, ഇതിൽ ഞാനൊരു പിന്നെ അത്ഭുതവും കാണുന്നില്ല. നീ എന്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് ഓടുകയാണ്, കാരണം നിന്റെ പുറകെ ഓടി വരാന് എന്നെ കൊണ്ടാവില്ല. നീ കൊച്ചുകുട്ടിയാണ്, ഞാൻ തീരെ വയസ്സനുമാണ്, നിന്റെ പിന്നാലെ എനിക്ക് വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് നീ അത്ര മെച്ചമാണ് പിന്നെ കേമത്തമാണ് എന്നൊന്നും ഭാവിക്കണ്ട. ബലാൽ കൃഷ്ണകിമത്ഭുതം ഹസ്തമുക്ഷിപ്യയാതോസി. ബലാൽ കൃഷ്ണകിമത്ഭുതം ഹൃദയാത്യതി നിര്യാസി. നിനക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് ഓടിപ്പോകാമോ എങ്കിൽ നിന്നെ ഞാൻ ഒരാൺകുട്ടിയാണെന്ന് പറയാം. നീ എന്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് ഓടിയില്ലേ, അത് നീ മിടുക്കാണെന്നൊന്നും വിചാരിക്കേണ്ട, കാരണം നീ കൊച്ചുകുട്ടിയാണ്, നിന്റെ പിന്നാലെ ഓടി വരാൻ എന്നെ കൊണ്ട് ആവില്ല. പക്ഷേ നിനക്കാകുമോ ഹൃദയാദ്യതി നിര്യാസി, എടാ നിനക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് ഓടിപ്പോകാമോ എങ്കിൽ പൗരുഷം ഗണയാമിരേ, നിന്നെ ഞാനൊരു ആൺകുട്ടിയാണെന്ന് പറയാം, നീ മിടുക്കനാണെന്ന് ഞാൻ പറയാം. ദാ ഉറപ്പിക്കുക, എവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊരു പ്രതീകം മാത്രമാണ്, ഹൃദയത്തിൽ എങ്ങനെ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്, ഇതേപോലെ ഉറപ്പിച്ചു വെക്കണം. അത് എങ്ങനെ സാധിക്കുന്നു? സാധിക്കുന്നത് ഉപാസനയിലൂടെയാണ്. ഒന്നിനെ തന്നെ ഉറപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ രൂപം ശരിക്ക് ഈ ദൃഷ്ടിയിലൂടെ ഉറപ്പിച്ച്, നാവിലൂടെ ആ നാമവും ഉറപ്പിച്ച്, പിന്നെ ഒന്ന് ഇന്ത്യയിൽ നിഗ്രഹം സാധിച്ച് കണ്ണടച്ചിരുന്ന് നോക്കുക, നാവ് കൊണ്ട് ഉച്ചരിക്കാതെ ഇരിക്കുക എങ്കിൽ ഉള്ളിൽ ആ നാമം അങ്ങനെ അനുരണനം ചെയ്തുകൊണ്ടിരിക്കും. ദൃഷ്ടിയിലെ അന്തർദൃഷ്ടി, അതായത് മനോമുഖരത്തിലെ ആ രൂപം വളരെ വ്യക്തമായിട്ട് ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ നിൽക്കും. ഇതിന്റെ പേര് ധാരണ, യോഗശാസ്ത്രത്തിൽ പറയുന്നത്. അവിടെ ആ രൂപം ഒരു വൈകല്യവുമില്ലാതെ മാറ്റവുമില്ലാതെ സ്ഥിരമായിട്ട് നിൽക്കും. സ്ഥിരമായിട്ട് നിർത്തിയത് എങ്ങനെ നിർത്തിയത്? ആദ്യം ഇത് കണ്ട ഉറപ്പിച്ചിട്ടാണ്. ഈ നാമം അനുരണനം ചെയ്യുന്നതോ നാവുകൊണ്ട് ജപിച്ചിട്ടാണ്. ഇങ്ങനെ ദീർഘകാലം ആ രൂപം നമ്മുടെ ഉള്ളിൽ നിൽക്കട്ടെ. ദീർഘകാലം അത് കഴിയുമ്പോൾ മനസ്സിലാവും, ഇതാ ഈ നാമം അതിന്റെ അനുരണനമുണ്ടല്ലോ, അത് ക്രമേണ ഫേഡ് ചെയ്ത് പോകുന്നതായിട്ട് മനസ്സിലാവും. ഫേഡ് ചെയ്ത് അല്ലെങ്കിൽ മാഞ്ഞ് പോകുന്ന അവസരത്തിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, എന്നിലെ ഞാൻ എന്ന ഭാവം അലിഞ്ഞലിഞ്ഞു പോകുന്നു. അത് എങ്ങോട്ട് ചേരുന്നു? എങ്ങോട്ടാ? മുമ്പിലുള്ള ആ രൂപത്തോട് ചേരും. ഈ വൈഖരി ക്രമേണ എന്നിലെ അകത്തോട് ചേർന്ന് ഈ രൂപത്തിൽ ലയിക്കുകയാണ്. എപ്പോഴാ? ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, ദീർഘകാലത്തെ ശ്രമം കൊണ്ട്. അപ്പോൾ വൈഖരി അവിടെ ഇല്ല, എന്നിലെ ഞാനെന്ന ഭാവവും ഇല്ല. അപ്പൊ ഉള്ളത് എന്തായിരിക്കും? ഉള്ളത് ആ രൂപം മാത്രം. ആ രൂപം വളരെ സ്പഷ്ടമായിട്ട് നമ്മുടെ മുമ്പിലുണ്ടായിരിക്കും. അതേസമയം ഈ നാമത്തിന്റെ അനുരണനം ക്രമേണ മാറി മാറി ഇല്ലാതെയായി ലോപിച്ച് പോകും. ആ രൂപം മാത്രമായിട്ട് എപ്പോൾ സംഭവിക്കുന്നുവോ അപ്പോൾ ധ്യാനം തുടങ്ങി. അശം മനസ്സിലായില്ലോ? അപ്പൊ ഇപ്പൊ ധ്യാനമുണ്ടോ? 5 മിനിറ്റ് നേരത്തെ. ഇത് സ്ഥിരമായിട്ട് നിൽക്കുമോ? ഫ്ലാഷ് ചെയ്ത് പോവുകയാണ്. ഒരു സെക്കൻഡ് പോലും ആ രൂപം, ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിലങ്ങനെ ഉറച്ചു നിൽക്കുന്നില്ല. ഒരേ രൂപമായിരിക്കണം. 2 മിനിറ്റോ? പരമവംശർ പറയുന്നു 2 സെക്കൻഡ് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു എന്നാണ്. 2 സെക്കൻഡ് നിൽക്കുകയില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, ആദ്യം അതേ രൂപത്തിൽ ശീലിക്കുന്ന ഒരാളിന് മാത്രമേ സ്ഥിരമായിട്ട് അവിടെ നിൽക്കൂ. അപ്പോ ആ രൂപം മാത്രമായിട്ട് നിൽക്കട്ടെ. ക്രമേണ ഈ രൂപവും മാഞ്ഞു പോയി തുടങ്ങും. ഈ രൂപവും ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, ദീർഘകാലം കൊണ്ട് ഈ രൂപവും മാഞ്ഞു പോകുന്നു. ഇത് പൂർണ്ണമായിട്ട് മാഞ്ഞു കഴിയുമ്പോൾ ആ അവസ്ഥയുടെ പേരാണ് അടുത്തത്. അപ്പോൾ എത്തിച്ചേർന്നത് എവിടെയാണ്? നാം എത്തിച്ചേർന്നത് നമ്മിലെ പരി. അപ്പോൾ വൈഖരിയിൽ തുടങ്ങിയിട്ട് എവിടെ എത്തുന്നു? ആ പരയിൽ എത്തുന്നു. നമുക്ക് ഉപകരണമായിട്ട്, ഉപായമായിട്ട് തന്നിരിക്കുകയാണ് ഈ വൈഖരിയെ. എന്തിന്? തന്നിൽ എത്തിച്ചേരാൻ, ഈ പരയെന്ന ആ ആത്മതത്വത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ഉപായമായിട്ട് തന്നിരിക്കുന്നതാണ് ഈ വൈഖരി. ആ വൈഖരിയാണ് ഉപയോഗിച്ച് നാം ക്രമേണ റിവേഴ്സ് പ്രോസസ്സില് എവിടെ എത്തുന്നത്? പരയിൽ എത്തുന്നത്. അപ്പോൾ ഈ ധ്യാനം ശീലിക്കുമ്പോൾ ഈ അന്തക്കരണമുണ്ടല്ലോ, വാസനാമയമായ അന്തക്കരണം, അത് നമ്മെ പിടിച്ചു വലിക്കുകയില്ല. ആ വാസനയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വാസനയെ നശിപ്പിക്കാനാവില്ല. വാസനയെ പ്രവർത്തനക്ഷമമല്ല, ഡെഡാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് അടക്കി ഒതുക്കി വെക്കാനല്ലാതെ നശിപ്പിക്കാനാവില്ല. അപ്പോൾ അത് പ്രവർത്തനക്ഷമമല്ലാതെ മാറുകയാണ്. ധ്യാനത്തിലൂടെ ഇതാണ് സംഭവിക്കുന്നത്. അവിടെ ഭാഗവതത്തിൽ പറയുന്നു മനസ്സിന്റെ ലയമാണ് എന്ന്. ധ്യാനത്തിലൂടെ മനസ്സിന്റെ ലയം. മനസ്സിന്റെ ലയം എന്ന് പറഞ്ഞാൽ മനസ്സ് ലയിക്കുന്നുവെന്നുമില്ല, അതിന്റെ സ്ഥൂലമായ പ്രകടമായ ഭാവങ്ങളില്ലാതെയാവുന്നു, സൂക്ഷ്മാംശങ്ങൾ അവിടെ അവശേഷിക്കും. അതുകൊണ്ട് ധ്യാനം ശീലിക്കുന്നത് ഈ വാസനകളെ ഈ ജീവന്റെ ഗതിയിൽ തടസ്സം വരാതെയിരിക്കാൻ ധ്യാനം ശീലിക്കണം. ആ ധ്യാനം ക്രമേണ നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ആ ആത്മസ്വരൂപത്തിൽ ആയിരിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെ പറഞ്ഞത്. അതിനെ ആദ്യം ഭാഗവതത്തിലെ ഭഗവാന്റെ ഒരു ഒരു രൂപവർണ്ണന, അതിമനോഹരമായ രൂപവർണ്ണന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിനെ സഹായിക്കുന്ന മറ്റു ചില വിഷയങ്ങളാണ് പറയുന്നത്. ഭക്തിയെ സഹായിക്കുന്നത് സത്സംഗമാണ് നമ്മിൽ ഭക്തി വളർത്തിയെടുക്കുന്നതിനുള്ള മാർഗം. സത്സംഗം, സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്സംഗം അല്ലെ, അങ്ങനെ ഒരു അർത്ഥം കൂടെ അതിന് വേണ്ടേ? സത്സംഗം സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം കൂടിച്ചേർച്ചയാണ് സത്സംഗം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആ സത്തിനോടുള്ള സംഘം, ആത്മസ്വരൂപത്തോടുള്ള ഈശ്വരനോടുള്ള ചേർച്ച, അതും സത്സംഗമാണ്. എപ്പോഴാണ് ഈശ്വരനോടുള്ള ചേർച്ചയ്ക്ക് സാധ്യത വരിക? സജ്ജനങ്ങളോടുള്ള സംഘം കൊണ്ടാണ്. അപ്പോൾ സജ്ജനങ്ങളോടുള്ള സംഘം കൊണ്ട് ആ ആത്മതത്വത്തോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും. രണ്ടർത്ഥമുണ്ട് ആ വാക്കിന് സത്സംഗം. സത്സംഗമാണ് എത്ര അധ്യായങ്ങൾ ഉദ്ധവോപദേശത്തിൽ എടുത്തു പറയുന്നുണ്ട് സത്സംഗത്തിന്റെ മഹാത്മ്യമായി. അവിടെ കാവിലത്തിലും ഇത് തന്നെ എടുത്തു പറയുന്നുണ്ട്. അതിലൂടെ മാത്രമേ ഭക്തി വളർത്തിയെടുക്കാൻ കഴിയൂ, ദൃഢമാക്കാൻ കഴിയൂ. ഇതാണ് അതിന് പ്രധാന കാരണം. അപ്പോൾ സത്സംഗത്തിലൂടെ നമുക്ക് കിട്ടുന്ന, നമുക്കുണ്ടാവുന്ന ആ ഭക്തി, അതിനെ ഒന്ന് തരംതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കണം. ഭക്തി നമ്മുടെ വാസനയെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ ത്രിഗുണങ്ങളെ ആശ്രയിച്ചിരിക്കും. ത്രിഗുണങ്ങളായിട്ട് നമ്മുടെ നമ്മിൽ സ്ഥിതി ചെയ്യുകയില്ല, കേവലം ത്രിഗുണങ്ങളായിട്ട് സ്ഥിതി ചെയ്യുകയില്ല, അത് വാസനാമയമായിട്ട് നമ്മിൽ സ്ഥിതി ചെയ്യും. ത്രിഗുണങ്ങൾ അത് മൂന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും ഓരോരുത്തരിലും. ചിലരുടേത് സത്വഗുണപ്രധാനമായ വാസനയായിരിക്കും, ചിലരുടേത് രജോ ഗുണം, ചിലരുടേത് തമോ ഗുണം. അപ്പോൾ ഭക്തിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ ഗുണങ്ങളോട് ബന്ധപ്പെട്ട് നമുക്കത് ചിന്തിക്കാനാവും. സത്വഗുണത്തോട് ബന്ധപ്പെട്ടതാണ് ഒരാളിൽ സത്വഗുണമാണ് ഏറ്റവും മുന്തി നിൽക്കുന്നത് എങ്കിൽ അയാളുടെ ഭക്തി സത്വഗുണപ്രധാനമായ ഭക്തിയാവും. ആ സത്വഗുണപ്രധാനമായ ഭക്തിയുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, മറ്റുള്ള ആളുകൾ, തന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റാളുകൾ, അവരെ ഈ സത്വഗുണപ്രധാനമായ ഭക്തി കണക്കിലെടുക്കുന്നില്ല. ഒരു വിഷയം മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ, ഭഗവാൻ മാത്രം, അല്ലെങ്കിൽ ഈശ്വരൻ, ഇഷ്ടമൂർത്തി മാത്രം. ആ ഇഷ്ടമൂർത്തിയോടുള്ള ബന്ധം ദൃഢമാകുന്നതിനാണ് സത്വപ്രധാനി ശ്രമിക്കുന്നത്. ആ ഭഗവാനിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് ആഗ്രഹിക്കുകയില്ല. സത്വഗുണപ്രധാനി ഭഗവാനെ ഭജിക്കുമ്പോൾ ഒന്നും നമ്മുടെ ഭക്തിയോ എന്നാ പിന്നെ ചോദ്യം. ഭഗവാനെ ഭജിക്കുന്നത് എന്തിന്? എന്തിനാ ഭജിക്കുന്നത്? നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നേടിത്തരണം, അതിനുവേണ്ടിയാണ് നാം ഭജിക്കുന്നത്. ഒരു സത്വപ്രധാനിയായ ഭക്തൻ ഒരിക്കലും ഭഗവാനിൽ നിന്നൊന്നും ഇങ്ങോട്ട് ആഗ്രഹിക്കുകയില്ല. ഭഗവാൻ തന്നെ പറയുന്നു എന്ന് വിചാരിക്കുക, നിനക്ക് സകല വിഭൂതികളും തരാം എന്ന് ഭഗവാൻ ഇങ്ങോട്ട് പറഞ്ഞാൽ പോലും ഈ ഭക്തൻ പറയും, ഭഗവാൻ അതൊക്കെ അവിടുത്തെ കയ്യിലിരുന്നു കൊള്ളട്ടെ, എനിക്ക് വേണ്ടത് എന്റെ മനസ്സ് അവിടുത്തെ പാദത്തിൽ നിന്ന് ഒരു നിമിഷം പോലും അകലാൻ ഇടയാവരുത്. ഇതായിരിക്കും സത്വപ്രധാനിയായ ഒരു ഭക്തന്റെ നില. ഒന്നും അവിടെ നിന്ന് ആഗ്രഹിക്കില്ല എന്ന് മാത്രവുമല്ല, സത്വപ്രധാനിയുടേതായ മറ്റൊരു യോഗ്യത, ഞാൻ ബ്രാഹ്മണനാണ്, എനിക്ക് ഇത്രത്തോളം ധനമുണ്ട്, ഇത്രത്തോളം വിദ്യാഭ്യാസമുണ്ട്, ഉദ്യോഗമുണ്ട് എന്നു തുടങ്ങിയ കുറെ വിശേഷണങ്ങളുണ്ടല്ലോ ഓരോരുത്തരും കൊണ്ടു നടക്കുന്ന വിശേഷങ്ങൾ. ചിലർക്കത് തലയെ വെച്ചുകൊണ്ട് നടക്കാൻ പോലും ഒക്കില്ല, അത്ര ഭാരമുള്ളത്. ആ വിശേഷണങ്ങളൊന്നും ഒരു ഉത്തമ ഭക്തന് ഉണ്ടാവുകയില്ല. ആദ്യത്തേത് ആദ്യത്തെ ഒരു സത്വപ്രധാനിയായ ഭക്തന് ഭഗവാനിൽ നിന്നൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കയില്ല. തരാമെന്ന് ഭഗവാൻ പറഞ്ഞാൽ പോലും അവൻ ആഗ്രഹിക്കയില്ല. അവന്റെ മനസ്സ് ഭഗവത്പാദത്തിൽ നിന്ന് ഒരു നിമിഷം പോലും മാറാൻ അവൻ ആഗ്രഹിക്കയില്ല. അതായത് ഒന്നും ആഗ്രഹിക്കാത്തവന് എനിക്കിന്നത് വേണം എന്നാഗ്രഹിക്കാൻ അവകാശമുണ്ടോ? ഇല്ലല്ലോ. ഒന്നും ആഗ്രഹി എന്റെ മനസ്സ് ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഒരു നിമിഷം പോലും മാറരുത്. അതാണ് ആഗ്രഹം. ഒന്നും ആഗ്രഹിക്കുന്നില്ല.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: മാറാം, നമുക്ക് മാറ്റാം. സ്വാമി പറയുന്നു, നിശബ്ദമാകൂ, അപ്പോൾ നിനക്കെന്റെ ശബ്ദം കേൾക്കാം. മറ്റൊരിക്കൽ ഭഗവാൻ ഓർപ്പിച്ചു, നിന്റെ ഓരോ പ്രാർത്ഥനയും ഞാൻ കേൾക്കുന്നുണ്ട്, അതിനൊക്കെ ഞാൻ ഉത്തരം നൽകുന്നുമുണ്ട്, പക്ഷേ അത് കേൾക്കാനുള്ള ചെവി നിനക്കില്ല. ഭഗവാന്റെ ശബ്ദം കേൾക്കുവാനുള്ള ചെവി അല്ലെങ്കിൽ ഗ്രഹണശക്തി നമുക്ക് എങ്ങനെ നേടാം? സ്വാമി അതിന് ഉത്തരവും നൽകിയിട്ടുണ്ട്. മൌനിയാകുക. മൌനവ്രതം ആചരിക്കുന്ന പലരും ഈശ്വരന്റെ ശബ്ദം കേട്ടതായി പറഞ്ഞിട്ടില്ലല്ലോ. അതെന്താ? ഉടൻ തന്നെ ഈ ചോദ്യം ഉയരും. അപ്പോൾ മൌനം എന്താണ് എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും. എന്താണ് സ്വാമി ഉദ്ദേശിക്കുന്ന മൌനം? അത് കേവലം നാവ് നിശ്ചലമാക്കുക മാത്രമല്ല, മറ്റെന്തോ കൂടിയുണ്ട്. നാവ് നിശ്ചലമാക്കുന്നത് മൌനത്തിന്റെ ഒരംശം മാത്രം. മൌനം എന്നതിന് ഗീതാഭാഷ്യത്തിൽ ശ്രീ ശങ്കരത്രിപാദങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ: മൌനം എന്നാൽ മന സംയമം. മനസ്സിനെ അടക്കി നിർത്തുക നിമിത്തമാണ് വാക് സംയമം ഉണ്ടാകുന്നത്. ഇത് മാനസികമായ ഒരു തപസ്സും കൂടിയാണെന്ന് ഭഗവാൻ ഗീതയിൽ അരുളുന്നു. ഗൂഢതത്വങ്ങളിൽ ഞാൻ മൌനമാണെന്നും ഗീത പറയുന്നു. മൌനം സ്വാഭാവികമാകുമ്പോൾ ഏകാഗ്രതയും വർദ്ധിക്കുന്നു. ഏകാഗ്രമായ മനസ്സ് ദൃഢതയോടെ എന്ത് സങ്കല്പിക്കുന്നുവോ അത് പെട്ടെന്ന് തന്നെ ഫലിക്കും. മൂന്നു തരം മൌനമുണ്ടെന്ന് യോഗ വാസിഷ്ഠം പറയുന്നു: വാക്മൌനം, അക്ഷമൌനം, കാഷ്ഠമൌനം, സൌഷുപ്ത മൌനം. വാക്കുകളെ അടക്കുന്നത്, സംസാരം യുക്തിപൂർവം കുറച്ചുകൊണ്ടുവരുന്നത്, അതായത് മിതമായി മാത്രം സംസാരിക്കുന്നതാണ് വാക്മൌനം. ഇന്ദ്രിയങ്ങളെ ബലമായി നിയന്ത്രിച്ച് വിഷയങ്ങളുമായി സമ്പർക്കം ഇല്ലാതിരിക്കുന്നത് അക്ഷമൌനം. ഉദാഹരണത്തിന്, അരുതാത്ത ഒരു കാഴ്ച കാണേണ്ടി വന്നാൽ കണ്ണടയ്ക്കുക. അങ്ങനെ ബലപൂർവം കണ്ണിനെ അരുതാത്ത കാഴ്ചയിൽ നിന്നും രക്ഷിക്കുക. കർമ്മങ്ങളെ മുഴുവൻ വിട്ട് നിശ്ചേഷ്ടനായിരിക്കുന്നതാണ് കാഷ്ഠമൌനം. ഈ മൂന്ന് മൌനവും നല്ലത് തന്നെ. രാത്രി, പകൽ, സമാധി, വിഷയഗ്രഹണം, ജാഗ്രത്, സുഷുപ്തി, ഇങ്ങനെ യാതൊരു ഭേദവുമില്ലാതെ ആദ്യന്തരഹിതവും ഏറ്റവും നിരുപാധികവുമായ ബ്രഹ്മഭാവമൊഴിച്ച് മറ്റൊന്നിന്റെയും പ്രതീതിയില്ലാതിരിക്കുന്നത് സൌഷുപ്ത മൌനം. ഈ മൌനമാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഇതിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വളരുകയും വേണം. നമ്മുടെ എല്ലാം മനസ്സ് വാചാലമാണ്, അതെപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സ് മൌനമാകുന്നതാണ് യഥാർത്ഥ മൌനം. മനസ്സിലെ കോലാഹലമടങ്ങാൻ അതിനെ എപ്പോഴും പ്രവർത്തനത്തിൽ നിർത്തുക മാത്രമേ പോംവഴിയുള്ളൂ. ഇപ്പോഴേ ചഞ്ചലമായ മനസ്സിനെ ഇനിയും കൂടുതൽ ജോലി ചെയ്യിപ്പിച്ചാൽ അത് ഇനിയും കൂടുതൽ ചഞ്ചലമാകില്ലേ എന്ന് സംശയം തോന്നാം. സ്വാമിയുടെ ജോലി മനസ്സിനെ ശാന്തമാക്കും. അത് എങ്ങനെയെന്ന് ഒരു ഉദാഹരണത്തിലൂടെ എളുപ്പം വ്യക്തമാക്കാം. ഒരാൾ വനത്തിൽ പോയി ചുള്ളിവിറക് ശേഖരിച്ചു. പിന്നീടത് നന്നായി വരിഞ്ഞുകെട്ടി. അങ്ങനെ ആ വലിയ വിറകുകെട്ടുമായി തിരിച്ചു വീട്ടിലെത്തി. വിറകുകെട്ട് താഴെയിട്ടു. പിന്നീട് കെട്ടഴിക്കാൻ തുടങ്ങി. പക്ഷേ കടുംകെട്ടായിപ്പോയി. എത്ര ശ്രമിച്ചിട്ടും കെട്ടഴിയുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് വന്നത്. കെട്ടഴിക്കാൻ വിഷമമാണെന്നറിഞ്ഞപ്പോൾ അയാൾ മറ്റൊരു കയർ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കയർ കൊണ്ടുവന്നു. സുഹൃത്ത് വിറകുകെട്ടിന് ചുറ്റും പുതിയ കയർ ചുറ്റി. പിന്നെ ശക്തമായി വരിഞ്ഞു മുറുക്കി. അതോടെ വിറകുകെട്ട് ഒന്ന് ഞെരിഞ്ഞമർന്നു. അപ്പോൾ ആദ്യത്തെ കെട്ട് ലൂസായി. പിന്നീടത് ഊരിയെടുക്കാൻ സാധിച്ചു. അതിനുശേഷം വരിഞ്ഞു മുറുക്കിയ കയർ അഴിച്ചെടുത്തു. അങ്ങനെ വിറക് കെട്ട് അഴിഞ്ഞു. അതായത് ഒരു കെട്ടഴിക്കാൻ മറ്റൊരു കെട്ടിടുക, പിന്നീട് രണ്ട് കെട്ടും അഴിക്കുക. കെട്ടഴിക്കാൻ അറിയുന്നവൻ വേണം രണ്ടാമത്തെ കെട്ടിടാൻ എന്നു മാത്രം. മനസ്സിന്റെ കോലാഹലം അടക്കാൻ, മൌനം ശീലിപ്പിക്കാൻ അവിടെ നമ്മൾ പുതിയൊരു പദ്ധതി തുടങ്ങുന്നു. അങ്ങനെ മനസ്സ് പുതിയ കാര്യങ്ങളുമായി ഇണങ്ങുന്നു. പിന്നീട് അതും നാം മാറ്റും. അതോടെ പൂർണമായും മൌനത്തിലേക്ക് മനമലിഞ്ഞുപോകും. മനസ്സിനെ മൌനം പഠിപ്പിക്കുവാനുള്ള പല വഴികളുണ്ട്: പ്രാർത്ഥന, സദ്ഗ്രന്ഥ പാരായണം, സത്സംഗം തുടങ്ങിയവ. ഇതിൽ പ്രാർത്ഥന വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. ഭജനബിന സുഖശാന്തിനഹി എന്ന് സ്വാമി എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ലേ? പണ്ട് ഒരു കുരുടൻ തന്നെ ചില ആളുകൾ മർദ്ദിച്ചപ്പോൾ തന്റെ സങ്കടം ഒരു ചെകിടനോട് പോയി പറഞ്ഞു എന്ന് പറയാറുണ്ട്. ചെവി കേൾക്കാൻ വയ്യാത്തവനോട് വിഷമം പറഞ്ഞിട്ടെന്ത് കാര്യം? ചെവി ഉള്ളവനോടും കേൾക്കാൻ മനസ്സുള്ളവനോടും കേട്ടുകഴിഞ്ഞാൽ നമ്മെ ഉപദേശിക്കാനും സ്നേഹിക്കുവാനും വഴി കാണിക്കാനും കെൽപ്പുള്ളവനോടും വേണം ദുഃഖം പറയാൻ. അങ്ങനെ ഒരാൾ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ സ്വാമി ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു, ആരാ നിന്റെ സഹോദരൻ? കുട്ടി സഹോദരന്റെ പേര് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ തിരുത്തി, അല്ല, എല്ലാവരും നിന്റെ സഹോദരന്മാരാണ്. സ്വാമി അടുത്ത ചോദ്യം ചോദിച്ചു, ആരാ നിന്റെ സുഹൃത്ത്? കുട്ടി പറഞ്ഞു, സ്വാമി, എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. സ്വാമി പറഞ്ഞു, അല്ല ബംഗാരു, ഈശ്വരൻ മാത്രമാണ് നിന്റെ സുഹൃത്ത്. അതുകൊണ്ട് പ്രാർത്ഥന ഈശ്വരനോട് മാത്രമാകട്ടെ. സത്യത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളും പ്രാർത്ഥനയായി ആരാധനയായി തീരണം. അതിനുവേണ്ടുന്ന ശ്രമമാണ് കൃത്യസമയത്തുള്ള നിഷ്ഠയായ ജപധ്യാന ഭജനാനുഷ്ഠാനങ്ങൾ. നിഷ്ഠയായ ഒരു ശീലത്തിലൂടെ നമുക്ക് സദാ ഈശ്വരസ്മരണ എന്ന തലത്തിലേക്ക് വളരാൻ കഴിയൂ. ഇതാണ് മൌനത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം. ഒരിക്കൽ ഒരു വിദ്യാർത്ഥി തന്റെ പേന തെളിയാതായപ്പോൾ പേന കൊണ്ട് ബുക്കിന്റെ കവറിൽ കുനുകുനെ കുത്തി വരയ്ക്കാൻ തുടങ്ങി. അതുകണ്ട് സ്വാമി ചോദിച്ചു, പേന തെളിയാൻ എന്തിനിങ്ങനെ കുരുകുര കുത്തി വരയ്ക്കണം? നിനക്കാ നേരം കൊണ്ട് സായിരാം എന്നെഴുതിക്കൂടെ? ഒരു നിമിഷം പോലും പാഴ്പണി ചെയ്യരുതെന്ന് സ്വാമി സൂചിപ്പിക്കുന്നു. മൈക്ക് തയ്യാറാക്കി ഹലോ ഹലോ എന്ന് മൈക്ക് സെറ്റ് ചെയ്യുന്നതിന് പകരം ഹരി ഹരി എന്നോ രാമ രാമ എന്നോ പറഞ്ഞുകൂടെ? അർത്ഥശൂന്യമായ ഹലോയേക്കാൾ എത്ര നന്നാണ് ഈശ്വരനാമങ്ങൾ. സദാ മനസ്സ് ഈശ്വരനാമത്തിൽ നിർത്താൻ ശ്രമിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മനസ്സിൽ ഒരു സംസ്കാരം ഉണ്ടാക്കുന്നുണ്ട്. പ്രാർത്ഥനാവേളയിൽ നാം നമ്മെ ഈശ്വരന് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്ലാസിൽ രണ്ട് സ്പൂൺ ഉപ്പ് കലക്കിയാൽ അത് തീഷ്ണമായ ഉപ്പുരസമുണ്ടാക്കും. അതേസമയം ഒരു തടാകത്തിൽ അതേ രണ്ട് സ്പൂൺ ഉപ്പിട്ടാൽ തടാകം തന്നിൽ ഉപ്പ് വന്നു ചേർന്ന വിവരം അറിയുക പോലുമില്ല. ഉപ്പുരസത്തെ പ്രകടമാക്കാതെ തന്റെ ഉള്ളിൽ ഒതുക്കാനുള്ള വിശാല ഗാംഭീര്യം തടാകത്തിനുള്ളതുകൊണ്ടാണിത്. അതുപോലെ നമ്മുടെ കൊച്ചു മനസ്സിലെ കട്ടപിടിച്ച മാലിന്യമാകുന്ന ഉപ്പ് ഒരു വലിയ തടാകത്തിൽ കലക്കണം. ഈശ്വരനാകുന്ന തടാകത്തിൽ അതെല്ലാം ഞൊടിയിട കൊണ്ട് ലയിച്ചുപോകും. ഇതാണ് പ്രാർത്ഥനയുടെ സവിശേഷത. നമ്മുടെ ദുർബലതയെ ശക്തിയാക്കി മാറ്റാനും പ്രാർത്ഥനയ്ക്ക് കഴിയും. നാവ് കൈകളേക്കാൾ മൃദുവാണെങ്കിലും കൈകളേക്കാൾ കൂടുതൽ ചൂടും തണുപ്പും താങ്ങാനുള്ള കഴിവ് നാവിന് തന്നെയാണ്. കൈകൊണ്ടെടുക്കാൻ വിഷമിക്കുന്ന ചൂടുള്ള കാപ്പി നാവ് സ്വീകരിക്കുന്നത് ആലോചിച്ചു നോക്കുക. പ്രാർത്ഥനയിലൂടെ നാം മൃദുവാകുമെങ്കിലും അപ്പോഴുണ്ടാകുന്ന ഉൾക്കരുത്ത് പ്രതിസന്ധികളെ നേരിടുമ്പോൾ വിജൃംഭിച്ച് പൊന്തുന്നത് കാണാം. ദുർബലത പോലും ശക്തിയായിത്തീരും അപ്പോൾ. ഒരിക്കൽ ഒരു ബാലൻ ആയോധനവിദ്യ പഠിക്കാൻ ചൈനയിലെ ഒരു ഗ്രാമത്തിലുള്ള ഗുരുകുലത്തിൽ എത്തി. ബാലന് ഇടത് കൈ ഒരപകടത്തിൽ നഷ്ടപ്പെട്ടതാണ്. പക്ഷേ എന്നിട്ടും ആയോധനവിദ്യ പഠിക്കാൻ അദമ്യമായ ആഗ്രഹവും. ഒടുവിൽ ഗുരുനാഥൻ അയാളെ സ്വീകരിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. ഗുരു ഒരേ ഒരു അടവ് മാത്രമേ അവന് പറഞ്ഞുകൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. മറ്റ് ശിഷ്യന്മാർ പലതും പഠിച്ചു മുന്നേറി. പക്ഷേ ഇയാൾക്ക് ഒരേ ഒരു അടവ് തന്നെ എന്നും അയാൾക്കത് വളരെ ദുഃഖമുണ്ടാക്കി. ഗുരുനാഥൻ അത് ഗവനിച്ചതുപോലുമില്ല. അങ്ങനെയിരിക്കെ ഗ്രാമത്തിൽ ഗുസ്തി മത്സരം വന്നു. ഗുരു മത്സരത്തിനയച്ചത് ഒരു കൈയുള്ള ഈ യുവാവിനെയായിരുന്നു. ഈ ഒരു വിദ്യ കൊണ്ട് താൻ എങ്ങനെ ജയിക്കും എന്ന ആശങ്കയോടെ അയാൾ ഗുരുവിന്റെ ആശീർവാദവും സ്വീകരിച്ച് മത്സരത്തിന് പോയി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ വിജയശ്രീലാളിതനായി തിരിച്ചുവന്നു. നന്ദിയോടെ ഗുരുവിന്റെ പാദങ്ങളിൽ യുവാവ് നമസ്കരിച്ചു. സ്നേഹപൂർവ്വം അയാളെ തടവിക്കൊണ്ട് ഗുരു പറഞ്ഞു, കുഞ്ഞേ, നിന്നെ ഞാൻ പഠിപ്പിച്ച വിദ്യ എതിരാളിക്ക് തടുക്കണമെങ്കിൽ അയാൾ നിന്റെ ഇടതുകൈ തട്ടി മലക്കം മറിഞ്ഞ് ചാടി നിന്നെ വീഴ്ത്തണം. അതുമാത്രമേ ആ അടവിന് എതിരായി ഒരടവ് ഉള്ളൂ. പക്ഷേ നിനക്ക് ഇടതുകൈയില്ല, പിന്നെ എങ്ങനെയാണ് അയാൾക്ക് എതിരടവ് പ്രയോഗിക്കാൻ കഴിയുക? നിന്റെ ശാരീരിക അവസ്ഥയ്ക്ക് ഇതുമാത്രമേ പഠിപ്പിക്കാൻ സാധിക്കൂ. പക്ഷേ അതുമാത്രം മതി നിനക്ക്. അതുകൊണ്ടാണ് മറ്റൊന്നും പഠിപ്പിക്കാതെ ഇതുതന്നെ നിന്നെ എപ്പോഴും ശീലിപ്പിച്ചുറപ്പിച്ചത്. നന്ദിയോടെ ഗുരുവിനെ വന്ദിക്കുകയല്ലാതെ ശിഷ്യൻ ഉത്തരമുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് നമ്മുടെ ദുർബലതകൾ ഭഗവാൻ ശക്തിയാക്കി മാറ്റുന്നത്. ഈ കല അവതാരപുരുഷന്മാർക്കും മഹാപുരുഷന്മാർക്കും മാത്രമേ സാധിക്കൂ. ദുർബലതയെ ശക്തിയാക്കുന്ന അതിമനോഹരമായ കല. പ്രാർത്ഥനയിലൂടെ രക്ഷ നേടാനാകുമോ? കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നു. ഇവരുടെ എല്ലാം കാര്യങ്ങൾ ഈശ്വരൻ എങ്ങനെ ശ്രദ്ധിക്കാനാകും? ഒരിക്കൽ ഒരാൾ ഒരു സെൻ ഗുരുവിനോട് ചോദിച്ചതാണ് ഈ ചോദ്യം. ഗുരു ഒന്നും മിണ്ടിയില്ല. ശിഷ്യനെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തിരക്കുള്ള തീവണ്ടി സ്റ്റേഷനിലെത്തി. പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്ക്. അതിനിടയിൽ ഗുരു വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ പോകുന്ന ഉറുമ്പിന് ശ്രദ്ധിക്കൂ. ശിഷ്യന്റെ ശ്രദ്ധ ഉറുമ്പിന്റെ മേലായി. അത് നല്ല വേഗതയിൽ സഞ്ചരിക്കുന്നു. അതിന് ശ്രദ്ധിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഗുരുവും ശിഷ്യനും മുന്നോട്ട് നീങ്ങി. ഇതിനിടയിൽ തീവണ്ടി വന്നു. പ്ലാറ്റ്ഫോമത്തിൽ തിരക്ക് വർദ്ധിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം തീവണ്ടി വീണ്ടും ചൂളം വിളിച്ചു. വണ്ടി നീങ്ങാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും പ്ലാറ്റ്ഫോമിൽ തിരക്കൊഴിഞ്ഞു. അപ്പോഴും ഉറുമ്പ് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. പുറകെ ശിഷ്യനും ഗുരുവും. ഗുരുനാഥൻ ചോദിച്ചു, നിനക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല ഗുരുദേവ. ശിഷ്യൻ ജാള്യതയോടെ പറഞ്ഞു. ഗുരു പറഞ്ഞു, നോക്കൂ, ഇത്രയും തിരക്കിനിടയിൽ ഇത്രയേറെ സുരക്ഷിതനായി ഒരാളുടെ പോലും ചവിട്ടേൽക്കാതെ ഈ ഉറുമ്പിനെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് ആര്? നമ്മുടെ ദൃഷ്ടിയിൽ എത്ര നിസാരമാണ് ഉറുമ്പിന്റെ ജീവൻ. പക്ഷേ പരമകാരുണികനായ ജഗന്നിയന്താവ് അവന് ഇവിടെ ഒരു വഴി ഒരുക്കിയത് നീ കണ്ടില്ലേ? അങ്ങനെയുള്ള കരുണാമയന് നിന്നെ ശ്രദ്ധിക്കാതിരിക്കാനും സംരക്ഷിക്കാതിരിക്കാനും കഴിയുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം ഈശ്വരന്റെ കയ്യിലാണ്. അത് വിശ്വസിച്ചാൽ എത്രയോ എളുപ്പമായി നമ്മുടെ ജീവിതം. ഭഗവാൻ ബാബ ഉറപ്പായി പറയുന്നു, ഒരു ഉറുമ്പിന്റെ പാദപതന ശബ്ദം പോലും ഞാൻ വ്യക്തമായി കേൾക്കുന്നു. നമ്മെ സഹായിക്കാതിരിക്കാൻ ഈശ്വരന് കഴിയുകയില്ലത്രേ. നമ്മെ ഉപേക്ഷിക്കാനും സാധ്യമല്ല. ബീർബൽ ഇക്കാര്യം പറയുന്നുണ്ട്. അതിന്റെ സാഹചര്യം ഇതായിരുന്നു. കൊട്ടാരം വിദ്വാൻമാർ ഒരിക്കൽ അക്ബറിനെ കണക്കില്ലാതെ പുകഴ്ത്തി. ഒരാൾ എല്ലാ അതിരുകളും ലംഘിച്ചു പറഞ്ഞു, അങ്ങ് ഈശ്വരനേക്കാൾ ശക്തനാണ്. ആ പ്രസ്താവന കേട്ടതോടെ സദസ് നിശബ്ദമായിപ്പോയി. ഈ പ്രസ്താവന ശരിയോ ബീർബൽ? ചക്രവർത്തി ചോദിച്ചു. ചോദ്യം മറ്റുള്ളവർക്ക് സന്തോഷമായി. കാരണം എന്തുത്തരം പറഞ്ഞാലും ബീർബൽ കുടുങ്ങും. ശരി എന്ന് പറഞ്ഞാൽ ഈശ്വര നിന്ദയാകും. മുസ്ലിം പണ്ഡിതന്മാർ അതൊരിക്കലും അംഗീകരിക്കുകയില്ല. അവർ കോപിഷ്ടരാകും. തെറ്റ് എന്ന് പറഞ്ഞാൽ ചക്രവർത്തിക്ക് എന്തു തോന്നുമെന്ന് എങ്ങനെ അറിയാം? ബീർബൽ തന്റെ ഉപാസനാദേവതയെ സ്മരിച്ചു. മനസ്സിൽ ഉടൻ ഉത്തരം വിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അങ്ങ് ഈശ്വരനേക്കാൾ ശക്തൻ തന്നെ. സദസ് സ്തംഭിച്ചു. ഒരു മതപണ്ഡിതൻ ഗൌരവത്തിൽ തിരക്കി. എങ്ങനെയാണത്? വേഗം വിശദീകരിക്കുക. ബീർബൽ പറഞ്ഞു, ചക്രവർത്തിക്ക് വേണമെങ്കിൽ തന്റെ രാജ്യത്തു നിന്നും എന്നെ പുറത്താക്കാൻ സാധിക്കും. പക്ഷേ ഈശ്വരന് അതൊരിക്കലും സാധ്യമല്ല. കാരണം ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരന്റേത്. അപ്പോൾ എവിടെ എങ്ങനെ എന്നെ പുറത്താക്കാൻ ഈശ്വരന് സാധിക്കും? ആ അർത്ഥത്തിൽ ചക്രവർത്തി ഈശ്വരനേക്കാൾ ശക്തനല്ലേ? മറുപടി എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിച്ചു. നാം ഉപേക്ഷിച്ചാലും ഭഗവാൻ നമ്മെ ഉപേക്ഷിക്കില്ല. ഈശ്വരനും എന്നെ കൈവിട്ടു എന്ന ചിന്ത അവനവന്റെ അജ്ഞതയിൽ തോന്നുന്നതാണ്. എത്ര നാൾ പ്രാർത്ഥിക്കണം? അതിനുള്ള ഉത്തരം ലളിതം. എപ്പോഴാണോ ജീവിതം മുഴുവനും പ്രാർത്ഥനാമയമാകുന്നത്, നമ്മുടെ ഓരോ പ്രവൃത്തിയും ഈശ്വരസ്മരണയോടുകൂടി ആകുന്നത്, അതുവരെ. പിന്നെ ഒരു നിയമവും നിയന്ത്രണവും വേണ്ട. കാരണം അപ്പോഴേക്കും നാം സദാ ഈശ്വര സന്നിധിയിൽ ഇരിക്കാൻ പഠിക്കും. അപ്പോൾ നാം ചെല്ലുന്നിടം പ്രശാന്തി നിലയമോ വൈകുണ്ഠമോ ആയി മാറും. മനസ്സിൽ സായി മാതാവ് കുടികൊണ്ടാൽ ചെല്ലുന്നിടം പ്രശാന്തി നിലയമായി തീരില്ലേ? സ്വാമിയോട് അടുത്തിടെ ഒരു ഭക്തൻ വളരെ വേദനയോടെ ചോദിച്ചു, സ്വാമി, അവിടുന്ന് എന്നാണ് ഇനി ശരിക്കും നടക്കാൻ തുടങ്ങുക? എന്നാണോ നീയൊക്കെ നന്നായി നടന്നു തുടങ്ങുക അന്നുമുതൽ. നമ്മിലെ പരിവർത്തനമാണ് ഭഗവാൻ ഈ ഉത്തരത്തിലൂടെ ആവശ്യപ്പെട്ടത്. നമ്മുടെ നല്ല നടപ്പിനുള്ള ഒന്നാം പടിയും അവസാന പടിയും പ്രാർത്ഥനയാണ്. ഭജനബിന സുഖശാന്തിനഹി എന്ന് ഭഗവാൻ നമ്മെ സദാ ഓർമ്മിപ്പിക്കുന്നു. ഭഗവത് നാമം പാടുന്ന മനം പരിവർത്തന വിധേയമാകും തീർച്ച. ജയ് സായിറാം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്

0: സായിറാം ആന്റി.
1: സായിറാം കുഞ്ഞുങ്ങളെ.
2: ആന്റി, ഞാനിപ്പോ കിടന്നുറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. ഇന്നെന്താ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്?
1: കഴിഞ്ഞ തവണ നാം നല്ലത് ചെയ്യുന്നതിനെയും നല്ലത് കാണുന്നതിനെയും ഒക്കെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്ന് നമുക്ക് നാവിനെ കുറിച്ച് പറയാം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം അല്ലേ? അതിന് നമുക്ക് ഈശ്വരന്റെ അനുഗ്രഹം വേണം.
0: അറിയാതെ ചിലപ്പോൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത് പോയാലോ?
1: ഒരിക്കലും അത് ചെയ്യരുത്. നല്ല വാക്കു പറയുവാൻ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. അതൊരു ശീലമായാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും ബാഡ് വേർഡ്സ് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമ്മുടെ സ്വാമി എത്ര മധുരമായിട്ടാണ് സംസാരിക്കാറ് അല്ലേ? സ്വാമിക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളാവണമെങ്കിൽ നിങ്ങൾ നല്ലതേ പറയാവൂ.
0: ദേഷ്യപ്പെട്ട് ചീത്ത വാക്കുകൾ ഉപയോഗിച്ചാൽ ആർക്കും നമ്മളെ ഇഷ്ടമാവില്ല അല്ലേ?
1: അതെ, സ്വാമി പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. നിങ്ങൾ കാക്കയുടെ കരച്ചിൽ കേട്ടിട്ടില്ലേ? എങ്ങനെയാ?
2: കാ കാ, ഹോ, കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ.
1: കുയിലിന്റെയോ?
0: കൂ കൂ, നല്ല രസമാ കേൾക്കാനായിട്ട്. ഞാനും ഒപ്പം പാടും.
1: കാക്ക കരഞ്ഞാൽ നിങ്ങൾ അതിനെ ഓടിക്കും, പക്ഷേ കുയിലിനെ ഓടിക്കില്ല അല്ലേ? അതുപോലെയാണ് നമ്മുടെ കാര്യവും. മോശമായി സംസാരിച്ചാൽ എല്ലാവരും നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും. പക്ഷേ നന്നായി വിനയത്തോടെ മധുരമായി സംസാരിച്ചാലോ?
0: എപ്പോഴും നമുക്ക് ആരെങ്കിലും കൂടെയുണ്ടാവും. ആരും നമ്മളെ മാറ്റി നിർത്തില്ല.
1: നമ്മൾ ഒരു രാജ്യത്തിന്റെ അംബാസിഡർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ അംബാസിഡറാണ് നാവ്. നാവ് ഹൃദയത്തിന്റെ സന്ദേശങ്ങൾ കൈമാറുന്നു. പക്ഷേ സന്ദേശങ്ങൾ നാം മൂന്ന് കവാടങ്ങൾ കടന്നേ പുറം ലോകത്തേക്ക് വിടാൻ പാടുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു.
0: മൂന്ന് കവാടങ്ങളോ? അത് ഏതൊക്കെയാണ്?
1: ആദ്യത്തെ കവാടത്തിലെ കാവൽക്കാരൻ ചോദിക്കും, നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ? പിന്നെ രണ്ടാമത്തെ കവാടത്തിൽ ചോദിക്കും, നിങ്ങൾ നല്ല കാര്യമാണോ പറയാൻ പോകുന്നത്?
2: മൂന്നാമത്തേതെന്താ?
1: മൂന്നാമത്തെ കവാടത്തിൽ ചോദിക്കും, ആ കാര്യം ഇപ്പോൾ പറയേണ്ടത് അനിവാര്യമാണോ അല്ലെങ്കിൽ അത്യാവശ്യമാണോ എന്ന്.
0: ഇതിനൊക്കെ എന്താ മറുപടി?
1: മറുപടി അതെ എന്നാണെങ്കിൽ പുറം ലോകത്തിലേക്ക് പറയാം, അല്ലെങ്കിൽ പുറത്തേക്ക് വരുവാൻ ആ വാക്കുകളെ അനുവദിക്കരുത്. അതായത് പറയരുത്.
2: ഇത്തിരി വിഷമാ ആന്റി.
1: ഇങ്ങനെ നാം ശീലിച്ചാൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കും സങ്കടവും ദേഷ്യവും ഒന്നുമുണ്ടാകില്ല. സ്വാമി പറയാറില്ലേ വാച്ചിനെക്കുറിച്ച്, ഒരു വാച്ച് എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കും. എന്താണത്?
0: വാച്ച് യുവർ വേർഡ്സ്, വാച്ച് യുവർ ആക്ഷൻസ്,
2: വാച്ച് യുവർ തോട്ട്സ്,
0: വാച്ച് യുവർ ക്യാരക്ടർ, വാച്ച് യുവർ ഹാർട്ട്.
1: അതെ, വാച്ച് യുവർ വേർഡ്സ്. നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കുക. നമ്മെ സംസാരിക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? ഏത് ഇന്ദ്രിയമാണ്?
0: നാക്ക്.
1: നാവിന്റെ ജോലികൾ പറയാമോ?
2: ഭക്ഷണം കഴിക്കുവാനും സ്വാദറിയുവാനും സഹായിക്കുന്നു.
1: നാവ് ഒരു നല്ല ഉപകരണമാണ്. അത് നമ്മെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നു.
0: നാവ് പഠിപ്പിക്കുന്നുവോ? എന്ത് പഠിപ്പിക്കുന്നു?
1: നാവ് എവിടെയാണ്?
0: വായിൽ.
1: പിന്നെ എന്തൊക്കെയുണ്ട് വായിൽ?
2: പല്ലുകൾ.
1: അതെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. കൂർത്ത മൂർത്ത വീരന്മാരുടെ നടുക്ക് അങ്ങനെ വിലസുകയാണ് നാവ്. പക്ഷേ എത്ര ശ്രദ്ധയോടെയാണ് അവിടെ കഴിയുന്നത്, ഒരു പരുക്കും വരുത്താതെ അല്ലേ?
2: അത് ശരിയാണല്ലോ.
1: അതുപോലെ നിങ്ങളും വളരെ ശ്രദ്ധയോടെ കഴിയണം. നാവ് എപ്പോഴെങ്കിലും വായിൽ നിന്ന് പുറത്തു വന്ന് വേറൊരിടത്ത് പോകുന്നത് കണ്ടിട്ടുണ്ടോ?
0: അയ്യേ, അതെങ്ങനെയാ?
1: നിങ്ങളും അതുപോലെ ആവണം. കറങ്ങി നടക്കലൊക്കെ വേണ്ടെന്ന് വയ്ക്കണം.
2: പിന്നെന്താ നാം നാവിൽ നിന്ന് പഠിക്കുന്നത്?
1: നല്ല മധുരമുള്ളത് എന്തെങ്കിലും കിട്ടിയാൽ
0: ഒറ്റടിക്ക് കഴിക്കും.
1: അതെ, നാവ് അത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് വയ്ക്കാറില്ല. അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കും. ചീത്തയാണെങ്കിൽ കളയും.
2: ഇത്രയ്ക്കൊന്നും ഞങ്ങൾ ഓർത്തിട്ടില്ലാട്ടോ. നാമിന് ഇഷ്ടവുമില്ല ഇഷ്ടക്കേടുമില്ല അല്ലേ?
1: നമ്മൾ നാമം ജപിക്കുന്നത് നാവുകൊണ്ടല്ലേ. അപ്പോ ഇനി ഒരു കഥ പറയാം.
0: ഹായ്, താങ്ക് യു ആൻഡി.
1: ഒരിക്കൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തെ പ്രജകൾക്കൊക്കെ വലിയ കാര്യവുമായിരുന്നു. എന്താണെന്നോ, അദ്ദേഹം പ്രജകളെ സദാസമയവും സന്തോഷിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം തൃപ്തനായില്ല. എന്റെ പ്രജകളെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഇനിയും എന്തു ചെയ്യണം എന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടേയിരുന്നു. മന്ത്രിയുമായി ആലോചിച്ചു.
0: എന്നിട്ട് മന്ത്രി എന്ത് പറഞ്ഞു?
1: നമുക്ക് പ്രജകളോട് തന്നെ ചോദിക്കാമെന്ന്.
2: ആ, ഐഡിയ മൊബൈലിന്റെ പരസ്യം പോലെ അല്ലേ?
1: എങ്ങനെ പ്രജകളോട് ചോദിക്കും? മൊബൈലൊന്നും വന്നില്ലല്ലോ.
0: അപ്പോ പിന്നെ എന്തു ചെയ്യും?
1: ഒടുവിൽ രാജാവ് ഒരു എക്സിബിഷൻ വയ്ക്കാൻ തീരുമാനിച്ചു. നിങ്ങളുടെ സ്കൂളിലെ സയൻസ് എക്സിബിഷനൊക്കെ പോലെ എല്ലാവർക്കും പ്രദർശന വസ്തുക്കൾ കൊണ്ടുവരാം. പക്ഷേ അത് രണ്ടു കാര്യങ്ങളിൽ മാത്രം. സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, ചാർട്ട് ഒക്കെ ആവാം.
2: എന്തൊക്കെയാണ് ആ രണ്ടു കാര്യങ്ങൾ?
1: ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന വസ്തുക്കൾ. രണ്ട്, ഏറ്റവും സങ്കടം തരുന്ന വസ്തുക്കളും. മന്ത്രി ഭടന്മാരെ അയച്ച് വിവരമറിയിച്ചു. ഏറ്റവും നല്ല പ്രദർശന വസ്തുവിന് സമ്മാനവും.
0: എന്തായിരിക്കും ആ സമ്മാനം? ഫ്ളാറ്റോ അതോ കാറോ?
2: എന്നിട്ട് എക്സിബിഷന്റെ അന്ന് എന്തൊക്കെ വന്നു?
1: എക്സിബിഷന്റെ അന്ന് രാജാവ് മന്ത്രിയെയും കൂട്ടി ഓരോ സ്റ്റാളിലും നടന്നു.
2: ജഡ്ജ്മെന്റിന് അല്ലേ, എന്തൊക്കെ ഉണ്ടായിരുന്നു?
1: ആട്ടെ, സന്തോഷം തരുന്ന സാധനങ്ങൾ നിങ്ങളാണെങ്കിൽ എന്തൊക്കെ വെക്കും?
2: ഐസ്ക്രീം, കാഡ്ബറി, പിന്നെ പിസ്സ.
0: ഞാൻ സൈക്കിൾ, മൊബൈൽ ഫോൺ, ക്രിക്കറ്റ് സെറ്റും കമ്പ്യൂട്ടർ ഗെയിംസും.
2: എനിക്ക് റിബോക്ക് ഷൂവും പിന്നെ നൈക്കി ടീഷർട്ടും.
1: ഈ പറഞ്ഞതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. രാജാവ് മുന്നോട്ട് നടന്നു. അവിടെ ഒരു സ്റ്റിൽ മോഡൽ.
2: എന്തിന്റെ മോഡലായിരുന്നു അത്?
1: പറയാം, സസ്പെൻസ്. പിന്നെ ദുഃഖം തരുന്ന സാധനങ്ങളുടെ സ്റ്റാളിലേക്ക് പോയി.
0: അവിടെ ചൂരൽ, റൈഫിൾ ഒക്കെ ഉണ്ടായിരുന്നോ?
1: ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഒരു സ്റ്റിൽ മോഡൽ ഫസ്റ്റ് അടിച്ചു. രണ്ടും ഒരേ സാധനം.
2: എന്താ ആന്റി അത്? ഒന്ന് വേഗം പറയൂ.
1: അത് നാക്കിന്റെ സ്റ്റിൽ മോഡൽ ആയിരുന്നു. ഏറ്റവും സന്തോഷവും ഏറ്റവും സങ്കടവും തരുന്നത്.
0: ഗ്രേറ്റ് ഐഡിയ, ശരിയാണല്ലോ, നാവ് സന്തോഷവും സങ്കടവും തരും.
2: അതെ, അമ്മ വഴക്കിടുമ്പോൾ സങ്കടം, ഫ്രണ്ട്സ് ചീത്ത വിളിച്ചാൽ സങ്കടം, ടീച്ചർ ഗുഡ് ബോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം.
1: അതെ, അപ്പോൾ നമ്മൾ എപ്പോഴും നാക്ക് സന്തോഷം തരുവാനോ കൊടുക്കുവാനോ വേണ്ടി ഉപയോഗിക്കണം.
0: നമ്മൾ ഭജന പാടുന്നതും സ്തോത്രം ചൊല്ലുന്നതും നല്ലതല്ലേ? അപ്പോ നാവിന് നല്ല ഉപയോഗവും ഉണ്ടാവും അല്ലേ?
1: അതെ, അല്ലെങ്കിൽ മറിച്ച് നാം നമ്മെ തന്നെ അപകടപ്പെടുത്തുന്നു, മറ്റുള്ളവരെയും. അപ്പോ നാം നാവിനെ എങ്ങനെ നന്നായി ഉപയോഗിക്കും?
0: ഞാൻ പറയാം, മധുരമായി സംസാരിക്കണം.
1: അതെ, ഭഗവാൻ പറയുന്നു, മറ്റുള്ളവരെ സഹായിക്കാൻ സാധ്യമല്ലെങ്കിൽ വേണ്ട, അവരോട് സൗമ്യമായി സംസാരിക്കൂ. വാക്കുകളിൽ ദയവുണ്ടായാൽ അത് വിശ്വാസം ജനിപ്പിക്കും. മനുഷ്യന് ഈശ്വരൻ നൽകിയ വരദാനമാണ് വാക്ക്. മധുരമായ വാക്കുകളേക്കാൾ മധുരതരമായി ഒന്നുമില്ല. മധുരപലഹാരം കൊടുക്കുമ്പോൾ കയ്പുള്ള വാക്കുകൾ പറഞ്ഞാലോ?
2: അയ്യേ, പിന്നെ പലഹാരം കഴിക്കാനേ പറ്റില്ല.
1: പലഹാരത്തിന്റെ മധുരം കുറയും. കയ്പുള്ള മരുന്ന് തരുമ്പോൾ അമ്മ എത്ര മധുരമായി സംസാരിച്ച് നിങ്ങളെ കഴിപ്പിക്കും അല്ലേ? നിങ്ങൾക്കിനി ഒരു സ്കിറ്റ് അല്ലെങ്കിൽ റോൾ പ്ലേ ഇതിനെക്കുറിച്ച് അവതരിപ്പിക്കാമോ?
2: ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇന്നാള് സാരഥിയിൽ വായിച്ച ഒരെണ്ണം ഓർമ്മയിൽ വരുന്നു. ആന്റി, ഞങ്ങൾ റെഡി. ഞങ്ങൾ അവതരിപ്പിക്കുന്നു നാവിനെതിരെ.
0: ഞങ്ങൾ രണ്ടുപേർ രണ്ട് പല്ലുകൾ. ഞാൻ കണ്ണ്. ഞാൻ ചെവി.
2: ഞാൻ കയ്യ്.
0: ഞാൻ കാല്. ഞാൻ വയറ്.
2: ഞങ്ങൾ ഈ നാവിനോട് പറയുന്നു,
0: ഇനി ഇത് നടപ്പില്ല. മര്യാദക്ക് ജീവിക്കാമെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി.
3: എന്താ പറ്റിയ?
0: ഈ നാവ് ഇപ്പോൾ ആ ചേട്ടനെ ചീത്ത വിളിച്ചു. ആ ചേട്ടൻ കൈവീശി തന്നത് ആർക്കാ?
3: ആർക്കാ?
2: ഈ ഇടത്തെ കവിളിൽ ഒറ്റപ്പെട ആ വശത്തുണ്ടായിരുന്ന രണ്ടുപേർ ആ നിമിഷം വീണു.
3: ആണോ?
2: അങ്ങനെ 32 പേരുണ്ടായിരുന്ന ഞങ്ങൾ ഇപ്പോൾ 30 കുറഞ്ഞു. ഇതിനൊക്കെ കാരണം ഈ നാവ.
0: ഇന്നാള് നീ എന്തോ മോശമായി സംസാരിച്ചത് കാരണം തടി രക്ഷിക്കാനായി ഞാൻ എന്തോ ഓട്ടം ഓടിയത് എന്നറിയാമോ? അയാൾ പറഞ്ഞു കാലി തല്ലി ഓടിക്കുമെന്ന്. പറയുന്നത് നീ, തല്ലിക്കൊള്ളുന്നത് ഞങ്ങളും.
2: ഇത് കേക്കണോ? ഈ നാവ് നുണ പറഞ്ഞത് കാരണം ആ മാധവൻ എന്തൊക്കെ ചീത്തയാ പറഞ്ഞതെന്നറിയാമോ? കേട്ടത് മുഴുവൻ ഞാനല്ലേ.
3: മാധവൻ കാണിച്ച പണി ഒരു ഞെരിക്കൽ എല്ലാ എല്ലും ഒടിഞ്ഞുപോയി.
2: ഇന്നലെ നീ ചീത്ത പറഞ്ഞപ്പോൾ അത് കേട്ട ആൾ പറഞ്ഞത് ശ്രദ്ധിച്ചോ? അടിച്ചു. അങ്ങനെ 32 പേരുണ്ടായിരുന്ന ഞങ്ങൾ ഇപ്പോൾ 30 കുറഞ്ഞു. ഇതിനൊക്കെ കാരണം ഈ നാവ.
0: ഇന്നാള് നീ എന്തോ മോശമായി

0: തല്ലുകൊള്ളുന്നത് ഞങ്ങളും. നീ തോന്നിയതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കെട്ടിയുണ്ടാക്കിയ കോട്ടയ്ക്കുള്ളിൽ പമ്മിയിരിക്കും. കണ്ടില്ലേ, ഒന്നും അറിയാത്ത മാതിരി ഇടിയും തൊഴിയും കിട്ടുന്നത് ഞങ്ങൾക്കും.
1: ഇപ്പോൾ പഴയതുപോലെ നല്ല ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ല. വറുത്തുപ്പേരിയും മുറുക്കും ഒന്നും കിട്ടുന്നേയില്ല.
2: ഇല്ല.
1: എന്താ കാരണം?
0: പഴയതുപോലെ വായിൽ കൊടുത്താൽ പല്ലുകൾക്ക് ചവക്കാൻ വയ്യാത്രേ. രണ്ടു പല്ലുകൾ പോയി. ഇടത്തുവശത്തെ നാലെണ്ണം ആരോ തല്ലിയത് കാരണം ഇളകിയിരിക്കുകയാണത്രേ.
1: ആഹാ, ഇനി ഇത് പറ്റില്ല. ഇതിനൊരു പരിഹാരം കാണണം.
0: നീ ഒറ്റ ആളാണ് ഇതിനൊക്കെ കാരണം. നീ കാരണം ഞങ്ങൾ എല്ലാം ദുരിതം അനുഭവിക്കുന്നു. ഞങ്ങൾ എന്തു തെറ്റ് ചെയ്തു?
1: പ്രിയ നാവേ, നീ ഒരേ ഒരാളാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം.
2: എല്ലാവർക്കും ദുഃഖമുണ്ടാവുന്നതും നീ മൂലം.
0: നീ നന്നായി പെരുമാറിയാൽ ഈ ശരീര കുടുംബത്തിലെ എല്ലാവർക്കും ക്ഷേമമായി.
2: നീ കാരണം ഈ ശരീര കുടുംബം നശിക്കുന്നു.
0: നീ നന്നായി പെരുമാറിയാൽ എല്ലാവരും ആദരിക്കുകയും ചെയ്യും.
1: അതുകൊണ്ട് നാവേ, നിന്റെയും ഈ ശരീര കുടുംബത്തിലെ എല്ലാവരുടെയും നന്മയെ ഉദ്ദേശിച്ച് നല്ലത് സംസാരിക്കുക.
2: മൃദുവായി സംസാരിക്കുക.
0: പ്രേമത്തോട് സംസാരിക്കുക.
1: മറ്റുള്ളവരുടെ നന്മയ്ക്കായി സംസാരിക്കുക.
0: സത്യമായത് സംസാരിക്കുക.
3: ജയ് സായിറാം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
5: പ്രിയ ശ്രോതാക്കളെ, സായിറാം റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ സത്യസായി മീഡിയ ഫൗണ്ടേഷൻ, ശ്രീ സായി വിദ്യാവിഹാർ, തിരുവാലൂർ, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. പിൻകോഡ് 683511. ഇമെയിൽ അഡ്രസ് സായി സന്ദേശ് @sify.com. സായിറാം.